അജ് മുഹമ്മദ് അൽ ബഷീർ കങ്കുപുരിയെ മാറ്റി നെഞ്ചാജ്. ഒരു ചോവ് നെഞ്ചാറ്റ് കഴിഞ്ഞു മുസ്ലിമാനിയ കുബീരണ്ട കൊയിലേജ് വല്ലാണ്ട് ജനബ് അബ്ദുല്ലാഹി ശ്രീ അലസാൻ ഒബുരെ ഡുംഗ ഉര അൽഫ ഓടോ വീട്ടേ ബിന്ത ബാബ.

0: സംവൈധാനിക്കൽ ഉണ്ട്.
1: Jaji bi mo amad o mo na o sa jabi na feram ay hata o mo jaji ko mi jaho jaji mo non ko do ko
0: zimto tawftaa mi jaaji hettiɗo e wulmi yahataa nde ɗoo wulde. Amadou raɓɓiɗi baaba muɗum haa tinɗi ko wonde sukaaɓe fulɓe ɓe ɓe njiiɓe, ɓe mbaɗa fiɗɗo